0: ஏழு கோடி ரூபாய் ஒன்றாம் சமானம் 50 லட்சம் ரூபாய் வீதம் ஏழு பேருக்கு இரண்டாம் சமானம் 10 லட்சம் 10 லட்சம் 10 லட்சம் ரூபாய் வீதமுள்ள 14 மூணாம் சமானம்
1: மணிக்கூறுகள் மணிக்கூறுகள் கைப்போல் நறுக்கெடுக்கணும் கேரளத்தின் பொன்னும் சிங்கமாசத்தின் திருவோணம் பம்பர் பாக்யக்குறி
0: കേരളത്തിന്റെ ധനശ്രീ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്നാണ് ഇന്നാണ് ഇന്നാണ് ഇന്നാണ് 40 രൂപയ്ക്ക് 75 ലക്ഷത്തിന്റെ പൊൻതിളക്കവുമായി കേരളത്തിന്റെ ധനശ്രീ സമ്മാനം
2: പാലക്കാട് തലശ്ശേരി കോഴിക്കോട് കണ്ണൂർ ആൻഡ് എറണാകുളം
0: കേരളത്തിന്റെ അക്ഷയ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്നാണ് ഇന്നാണ് ഇന്നാണ് ഇന്നാണ് ഇന്നാണ് ഇന്നാണ്
1: കേരളത്തിന്റെ തിരുവോണ കാഴ്ച ഒന്നാം സമ്മാനം 7 കോടി 700 ലക്ഷം രൂപ ഒന്നാം സമ്മാനത്തിന് പറ്റി കൊടുക്കുന്നു രണ്ടാം സമ്മാനം 50 ലക്ഷം 7 ഭാഗ്യവാനും 3.5 കോടി രൂപ സമ്മാനം
0: ഞങ്ങളുടെ പക്കൽ നിന്നും നിങ്ങൾ വാങ്ങുന്ന ഭാഗ്യക്കുറികൾക്ക് നിങ്ങൾക്ക് സൗഭാഗ്യ സമ്മാനം ലഭിക്കണമെന്ന്
1: 63 ഭാഗ്യവാനും 4 അക്കങ്ങൾക്ക് 10,000 വീതം 3,150 ഭാഗ്യവാനാണ് സമ്മാനിക്കുന്നത്
0: തിരുവോണ ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നാളെയാണ് നാളെ ഉച്ചകഴിഞ്ഞ് നറുക്കെടുക്കുന്ന കേരളത്തിന്റെ തിരുവോണ ബമ്പർ ഭാഗ്യക്കുറികൾ വാങ്ങുവിൻ എസ് എസ് മണി ആൻഡ് ഹൗസ് ഓഫ് ലോട്ടറീസിലൂടെ
3: Écoutez le monde.
4: Merci Monica Fantini, la chronique Écoutez le monde à retrouver sur toutes les plateformes d'écoute et sur RFI Pure Radio. Merci aussi à Delphine Cachin qui m'a aidé à préparer cette émission, à Inès Emprin aux réseaux sociaux et à Maëlle Guyot à la réalisation. Les voisins, les voisines, lundi vous retrouverez Laurence Garcia, son sujet Quand les voyages et les vacances donnent le tournis. Pour réagir, notre numéro WhatsApp 33 6 11 80 41 89. Nous, on se retrouve la semaine prochaine, même jour, même heure, pour Voix de Femme, avec un nouveau portrait, celui de la première profileuse de France, Marie-Laure Brunel Dupin. À la semaine prochaine donc, d'ici là, portez-vous bien.
5: RFI, la sélection du mois.
6: J-Speed on the Queen Rima.